സൽക്കി മേരിയൻ സഹാഗീതിക വിജയറന്ന് തമങ്കെ ഗാന പ്രതിഭാ വെതിരിപ്പത്കലെ ആകാരത് സൽക്കി സഹാഗീതിക ദദനാമ ലക്കട ഗോൾഡൻ വോയിസ് ഇലങ്ക തരംഗ വട്ടയ സന്ദഹാ സുസുഖം ലഭാവിത് എമനത്നാം ഇതിനാകെ എക്കായക്ന ഏ കെനാ കൗത് ഏകന ഹരിടമ ദനകന്ന് എഫ് എം 93.5 93.7 ലക്കണ്ട് ആകിനിന്ന്.

ഭായി ഗിഹില്ല ഒക്കെ പാട്ടാറ് എന്നെ ആയില്ല നോർമൽ വോയിസ് ഒക്കെ ആയിനോ നോർമലി സാമാന്യ യോഗ ചിന്തിക്കുന്ന ഫീമെയിൽ വോയിസ് ഒക്കെ ഹൈ കീന കൊട്ട് അറഫിക്കിനോ ദോം കാറുതിനോ ആയി ഞാൻ നങ്ങി ഇന്നകൊട്ട് ഞാൻ കീരി ഗഹനോ വക അഫിക്കിനോ ഏ ഹണ്ടത്തെ അറ എട്ട കാലട്ട് എത്തി ഏ എനർജി ഒക്കെ അത്തന തിയാകാൻ ഈ വോല്യൂം കൺട്രോൾ ഒക്കെ എത്തനെ തിയാകാൻ കൊഹോമത് കീനക്ക് തവ പൊട്ടക് സ്റ്റഡി കറകാൻ ഫുൾ വന്നാ ഹൈക്കില മട്ടേ എത്തനോ

ജസ്റ്റ് എന്തായി പിച്ചിങ് പ്രശ്നമാക്കണേ ബുദ്ധനെ ഹൈ ടോ പ്രൊഡക്ട് വേരിയേഷൻ ഇങ്ങനെ സെലക്ട് മറ്റുമാണ് എന്തായി ലഹിത്തണ വേരിയേഷൻസ് ആവും മതി അത്ര വേരിയേറ്റ് കരാണ് എന്തായി ലഹിത്തണവാ ഇച്ചിരി മണ്ണെന്തെങ്കിലും അടുപാട്.

0: ഇതിൽ മൊബിറ്റൽ ഫൈബർ കേന്ദ്രം ഫിറ്റ് ഒപ്പം ഡിവൈസസ് കണക്ട് ഗെയിമിംഗ് വേൾഡ് ലോ ലേറ്റൻസി ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ അൺലിമിറ്റഡ് തോരകാണ് പാക്കേജ് പ്ലസ് എസ് എൽ ടി മൊബിറ്റൽ ഫൈബർ
1: മാർഗഭാവി തേതി ജംഗമ ദുരക്കഥന് പാവിച്ചു ലാഖ്യ വിശ്വാസ ദിനു മാക്സ് പെൻ സമൂഹ വ്യാപാരി വിത്തിൻ ഗെൻ പപിതാഹരിന ദെൻ നവനിമാവകിൻ എന്ന ഡോമാസ് ആക്രി വികെടി മയന്ത്രേക സാതംബർ ഹിമി കർമികുമല്ല അതിമ അവതന്ന ബിന്ദു ഐകൈകൈ ഹതൈ ഹൈസി ഹത്തനമയൈ പാംസി ഹത്തനമയ പ്രധാന കാര്യാലയ നമ്പർ 31 എൽഹേന പാരമഹരഗമ
2: മമനം ദെ മാരമ റിലാക്സ്
3: സ്ഥാവര സഹ വിശ്വാസനീയ വിസന്തുമ സമ്പത് ബാങ്കുമായി വെടി പരിസ്ഥമായി ഇഹലമ പൊളിയായി ദേക്കമ ദിന സമ്പത് ബാങ്കുവെ തെമ്പതുവാക് ഒബത് അതമ ആരംഭ കറാണ് സമ്പത് ബാങ്കുവ എട്ട് ദിന എലിയ കറായി ദശകഹതക ജനതാ വിശ്വാസേ സഹ പ്രസാദേ ദിനാഗത് കൃമിരാജ ആയുർവേദ ഔഷധ വെത്തിൻ കൃമിരാജ കരാൾ കുലി ബടയമാരു സഹ ലതുരു പടുരോഗ സന്ധാ ക്ഷണിക സുവേട് കൃമിരാജ കരാൾ കുലി ISO GMP തത്വ സാധികളത് കൃമിരാജ നിഷ്പാദന കാഗിൽ സ്ലാഫ് എതുലു ദിവൈനുപുര സേലു ദേശീയ ഔഷധ വെലന്ദ സൽ സഹ ഒബട്ട് ലാംഗമ വെലന്ദ സലേ

0: ETN Max. അധ്യക്ഷനെയ ധനം ചേസിരി വർദ്ധന താപിൻ പെണ്ണ
1: ഏമനെ മേസന്ത അപ്പിട്ട് തരണോന്ന് ആയിന് പ്രശ്നക്ക് കിയലോ അപ്പി ഹെമോമോ അത്തേക്കിന്ന
2: അനിവാര്യ മമ സല്ലി ദെന്ന പുലുവൻ കാട്ടി എക്കതു കല്ല സല്ലി ദിമ ഏമ നത്ത മമ ദെന്ന
3: അനി മട സല്ലി പാ ഏമ ഉന്നേ സർ താങ്ക് യു
4: සඳා මේ වෙලාවේ ඉන්නේ සඳාගේ ජීවිතේ කඩා වැටෙන තැනක. හැමෝම මතක තියාගන්න ඕන හැමතිස්සෙම අපි වෙනුවෙන් ඉන්න ඕන. ඒ නිසා අපි හෙට උදේම බස් එකක් කතා කරගෙන එහෙ යමු. හැමෝම එනවා නේද?
1: ඔව් සර් අපි හැමෝම එනවා.
3: අනේ සර් එහෙම කරන්න ඕනේ නැහැ සර්. මෙතන වැඩත් පාඩු වෙනවානේ. මං ඌව බලා ගන්නවා.
0: සති අක රාත්‍රී 8:30ට ITN බලන්න.